അറകുറയല്ല, പൂരണം, സമ്പൂർണം, പരിപൂർണം, എല്ലാം പൂരണം, പൂരണം. പൂർണി അപ്പടിന് പേര് വെച്ചിருപ്പാങ്க, പൂർണിമ എന്ന പൂരണം. അതുപോലെ കർത്തർ നമുക്കുള്ളേ പൂരണം തന്ന് നടത്തുവാർ, സന്തോഷം.